0: സിനിമാലോനി ഡെസ്റ്റോ ടവ് സിമോണിക് പുനർഗിരിക്ക് ഇതെങ്കിൽ വണ്ട അറ്റൂന് ചുമന്നും അറ്റൂ തളർന്നിട്ട ർഗസ്റ്റോനിക്ക് സാമ്പൂർണ്ണ ബൽബിസാങ്ങിറട്ടു
1: നാപ്പി
0: മല ഓങ് ദുരുനഗാര സാക്കേങ് ജാഗ ചിന്ന Tahan kewenangan kita si Pak Nocing. Malu Pak Nocing. Sing tadi malu Cing. Pak Nocing.